ലേഹകമാജൻ നാക്കനിഷൻ ദൗവര മോഞ്ച് കുസത്തെ ബിഷൻ പോസ് കൂലി നാളൻ അഗസ്വേബി താലിയോ ഹോയ മിസൂർ തമക്കിഞ്ച് ഗുരശങ്ങോല മാറോക്ഷ മേ സുര നീ സോം താല എസ്കാർദാസ്കി നോ ബാസ് കുസ്യർഷ്യ ജലം സഗർഭൻ തൂതരമീൻ ശി